എന്നൊരു മാനേജർത്തിക്ക് ചെയ്യുമല്ലേ അപ്പം ക്രമം എത്ര സന്നി കൊന്നല്ലോ മക്കൾക്ക് തെജ്ഞമല്ല അപ്പൊ പിന്നെ പോയിട്ട് എത്ര സന്നെ കൊന്നല്ലോ മക്കൾക്ക് തെജ്ഞാലും തമ്മല അപ്പൊ പിന്നെ പോവുകയല്ലേ എത്ര സജ്ഞാല തമ്മാ മുന്നിൽ ഏകദേശം എത്ര പറഞ്ഞോ അപ്പോഴത്തെ മുസ്ലിം എന്നാ തറപ്പത്തെ മുയിറോ സജ്ഞാതം തകമാറിയോ